യശോത്രങ്ങളെ കേട്ടുണ്ടല്ലാർ, ഇത് റേഡി സാറങ്ക് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന മുണ്ടിയുണ്ടല്ലോ നാനിങ്ങളോ ആർ ജെ സേഫുള്ള കുത്താർ. സോ അതേപോലെ കുറേ ബിസിയെ തൊട്ടിക നാനിങ്ങളുടെ മുണ്ടിയുണ്ട് കൂടെ വന്നോട്ടിന്ന്. സോ അതേപോലെ കുറേ വിചാര മുണ്ടിനോട്ട് കനട്ടായെങ്കിൽ പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാനിങ്ങളുടെ കൂടെ പൽക്ക വരെ എന്തിരിച്ചെങ്കിൽ ഈ അജ്ജജ്ജിമാർ കുറിയ വിഷയത്തിൽ കൂടെ ഞങ്ങൾ അനേക വിചാരങ്ങൾ കൂടെ ഞങ്ങൾ പൽക്ക പറഞ്ഞോട്ട് വന്നോണ്ടിക്കുക. സോ അതേപോലെ അതിൻ്റെ ഭാഗ്യം കൂടെ ഇതായോണ്ടിക്കുക. ഇപ്പോൾ സ്വാതന്ത്ര്യത്തും കൂടെ വന്ന് നോക്കരു. ഇപ്പോൾ സ്വാതന്ത്ര്യത്തെ വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗ്യ ദിനാചരണ ആക്കിയിട്ടുള്ള അതിൻ്റെ ഭാഗ്യ ആചരണം കൂടെ ആക്കിയിട്ടുള്ള. സോ ഓർഭാഗത്തിൽ എന്തേ രാഷ്ട്രധ്വജം കൂടെ ഞങ്ങൾ പിടിച്ചോണ്ടുള്ള രാഷ്ട്രധ്വജ പിടിക്കൽ മാത്രമല്ല സാംസ്കൃതിക കാര്യക്രമം ഹമ്മിക്കൊണ്ടിയോണ്ടിക്കുക, സിഹിത്തിൻ്റെ ആചരണയാക്കിയോണ്ടിക്കുക. ഇത് എല്ലാം കൂടെ ഒരെണ്ണാലത്തേക്ക് മാത്രം സീമിതായോണ്ടുള്ളത് കൂടെ അത് ഭാരി ബേജാറ ഒരു ബിസിയ. എപ്പോഴത്തേക്കും കൂടെ സ്വാതന്ത്ര്യ ദിനാചരണ ചെന്നിട്ട് കണട്ടെ, അത് ഖണ്ഡിതമായിട്ടും കേവല ഒരെണ്ണാലത്തേക്ക് മാത്രം ആചരണം മാത്രമല്ല. ഞാൻ നോക്കിയോണ്ടിരുന്ന കുറേ ഡസ്റ്റ്ബിന്നിലല്ല ഞങ്ങളെ രാഷ്ട്രധ്വജ അവിടമേ ഡസ്റ്റ്ബിന്നിലായി തിക്കരെ ഞങ്ങൾക്ക് നോക്കുക സാധ്യമായിട്ടുള്ളൂ. സോ ഇത് ദേശപ്രേമ ചെന്ന ചെല്ലരുത് ഞങ്ങളെ പർത്തർ ആചരണമായി തിക്കറില്ല. ഇപ്പം എന്തേ ധ്വജാരോഹണാക്കരുത്, ബാവുട്ട പാർപാട്ടരുത്, രാഷ്ട്രധ്വജ കയ്യിൽ പിടിക്കരുത്, സിഹിത്തിൻ്റെ അഞ്ചരുത്, സ്വാതന്ത്ര്യോത്സവത്തെ വല്ല വിജൃംഭനായിട്ട് ആചരണയാക്കരുത്. ഇത് കേവല പർത്തര ആചരണ. നേരത്ത് ചൊല്ലേണ്ട കണട്ടെങ്കിൽ ദേശപ്രേമ ചെന്നിട്ട് കണട്ടെ, ഞങ്ങളെ സ്വർത്തിൽ ഞങ്ങളെ നടവളിക്കൽ ഈ ദേശത്തേക്ക് യാതൊരു രൂപത്തിൽ ധക്കെ ആവാത്ത രൂപത്തിലായിട്ടിക്കർ നടക്കരുത്. അതായിട്ടിക്കറ് നേരായ ദേശപ്രേമ. ദേശപ്രേമ ചെന്നിട്ട് കണട്ടെ, അത് ഞങ്ങൾ സീത്തിൻ്റെ അഞ്ചര രാഷ്ട്രധ്വജത്തെ ഞങ്ങൾ കയ്യിൽ പിടിക്കുക. ഇതെല്ലാം കേവല അങ്ങനെ ഒരു ഇത് കേട്ടി പോകണ്ടു. കൊറിയാലെല്ലാം ഹെമ്മൽ പിടിക്കിറാറ്, അതും കൂടെ ഞങ്ങൾ ഖണ്ഡിതമായിട്ട് നോക്കണം. അവരെഞ്ചെങ്കിൽ സൈനികന്മാർ അങ്ങനെയല്ല ഹെമ്മൽ ഭാരതത്തെ രാഷ്ട്രധ്വജ പിടിക്കിറാറ്. അയങ്ക കൊറിയാല കാട്ടാചാരത്തേക്ക് കൊറിയാൽ ഏതേത് രൂപത്തിൽ അങ്ങനെ ലൈക്സ് കമൻസ് അത് ഇത് റീൽസ് ഫോട്ടോസ് അത് ഇത് കണ്ടല്ല ഇടങ്ങും കൂടെ ഉള്ളാറ്. ബട്ട് ദേശപ്രേമ ചിലരുന്നത് ഞങ്ങളെ സ്വർത്തിൽ ഞങ്ങളെ നടുവലിക്കൽ ഈ ദേശത്തേക്ക് യാതൊരു രൂപത്തിൽ ഒരു തൊന്തരയാവാത്ത രൂപത്തിൽ ധക്കയാവാത്ത രൂപത്തിലായിട്ട് ഇക്കറി നടക്കരുത്. അത് ദേശപ്രേമ. സോ ഒരെണ്ണാൽക്ക് മാത്രം സീമിതായിട്ടിക്കരുതല്ല, 365 നാളും കൂടെ ഇത് എന്തുണ്ട് ഞങ്ങൾ ഏതായ ഒരു നല്ല നല്ല ചട്ടുവട്ടിക്കൽ ഞങ്ങൾ ഈ സമാജത്തേക്ക് കൊടുത്തോണ്ടിക്കരുത്തെ സേവ. നിങ്ങൾ നോക്കൊരു പൗര കാർമ്മികന്മാർ എല്ലാ സന്ദർഭത്തിലും കൂടി ഈ പൗര കാർമ്മികന്മാർ പാവ സ്വച്ഛത ആക്കിക്കൊണ്ടേ ഇക്കാറ്, റോഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാറ്, കേന്ദ്രമ സമ്പളം കൊടുക്കുന്നത് വേറെ ബിസി ആയങ്ക ഈ ദേശത്തെ സ്വച്ഛത ആക്കിക്കൊണ്ടുള്ളൂ ആ പൗര കാർമ്മികന്മാർ. ലൈൻ വേണ്ടങ്ങ നമുക്ക് ഒരു കറണ്ട് ഭരണോണ്ട് കനട്ടായും വെളിച്ച ഭരണോണ്ട് കനട്ടായെങ്കിൽ ആ ലൈൻ വേണ്ടങ്ങ കമ്പത്തേക്ക് പത്തിത്ത് ജീമത്തേക്ക് ജീമ കൊടുത്തു തങ്ങായിട്ടിക്കര് ലൈൻ വേണ്ടത്. ലാസ്റ്റ് ടൈം കേസ് റോഡിൽ കൂടെ കമ്പത്തേക്ക് പത്തിത്ത് ഒരു ഔത്തുക്ക് കറണ്ട് കൊടുക്കുക വേണേത്ത് ആ ലൈൻ മേൻ ദാരുണ സാവണ്ണപ്പിയ ഒരു ഘടന കൂടെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കിയിരിക്കുക. അപ്പോൾ ലൈൻ വേണ്ടങ്ങൾ സേവം കൂടെ ഞങ്ങൾ ശ്ലാഘിച്ചു. അന്നദാത്തന്മാർ ഞങ്ങൾക്ക് ചോറ് തന്നോണ്ടുള്ളെങ്കിത്തോ അരി തന്നോണ്ടുള്ളെങ്കിത്തോ റൈത്തന്മാർ അങ്ങനെയും കൂടെ നല്ല വെള്ളമറ്റത്തെ ദേശസേവ ആയിട്ടിക്കര്, അങ്ങനത്തും കൂടെ നല്ല സേവ ആയിട്ടിക്കര്. സോ ഇങ്ങനെ ഞങ്ങൾക്ക് നോക്കുപോയിട്ട് കണട്ടെ അനേക ആൾമാരുള്ള കൊറിയ ട്രാഫിക് പോലീസിനങ്ങ് അങ്ങനെയും കൂടെ ഞങ്ങൾ ഹെമ്മപ്പെട. ട്രാഫിക് പോലീസുമാർ എപ്പോൾ നോക്കേണ്ട കണട്ടായെങ്കിൽ ഫൈൻ ഇടാറ് ഇതാക്കറാർ അതാക്കറ ഇതാക്കറ കൊറിയ ആരോപണങ്ങൾ ഇക്കര് അത് വേറെ ബിസിയ ആയെങ്കും അങ്ങും കൂടെ ബെയിലും മലം ചളി എല്ലാത്തേക്കും കൂടെ ലെക്കിസാണ്ട് ഈ കാനൂന്നു അതിരെ പരിപാലന ആക്കുകയത്ത് ഞങ്ങൾക്ക് ജാഗ്രത ആക്കിയിട്ടുള്ളത് അതും കൂടെ അങ്ങനെ സേവയായിട്ടിക്കര്. ഇങ്ങനെ ഞങ്ങൾക്ക് നോക്കുപോയിട്ട് കണട്ടെ ഞങ്ങളെ മിലിറ്ററിമാർ സൈനികന്മാർ ഇങ്ങെല്ലാം കൂടെ ആക്കിയിട്ടുള്ളത് സേവ. സോ അതേപോലെ സാർവജനികന്മാർ സാർവജനികന്മാർ എങ്ങനത്തെ സാർവജനികന്മാർ കൊല ദറോടെ അപഹരണം അത് ഇത് അത്യാചാരം ഇങ്ങനത്തെ ആക്കുന്ന സാർവജനികന്മാരല്ല. ഒരു റോഡിൽ ഒരു കല്ല് പോകുന്നൊരു ആ കല്ലിരത്തത്ത് സൈഡിക്ക് വെക്കുന്നതും കൂടെ നല്ലൊരു സേവയായിട്ടിക്കര്. ഒരു മഹാണ്ടൊട്ടിക്ക് ഒരാൾ കേൾക്കുള്ള ഒരു പ്രശ്നം കേൾക്കുള്ള ഞങ്ങളൊരുത്തെ ഒരു ശ്രീമന്ത ഒരു വ്യക്തി അയിലെപ്പോൾ നോക്കിയിട്ട് കണട്ടെ ഡാമർ ഇട്ടോണ്ടിക്കര്, അയിലെപ്പോൾ നോക്കിയിട്ട് കണട്ടെ റോഡ് ഇട്ടോണ്ടിക്കര്, അയൽട്ട് നല്ല പൈസ ഉണ്ട്, അയൽ വലിയൊരു ശ്രീമന്ത വ്യക്തി,
അയാൾ എത്ര പേരെങ്കിൽ സേവയാക്കിയെങ്കിൽ അയാൾ സ്വർഗത്ത് പോകണ്ടുള്ള അയാൾ വലിയൊരു സേവയാക്കിയോണ്ടുണ്ട്, അയാൾ നല്ല ഇതാക്കിയോണ്ടുണ്ട്. ബട്ട് നക്കും നല്ലൊരു സേവയാക്കുകൊണ്ട് നക്ക് നല്ലൊരു മനസ്സുണ്ട്. ബട്ട് ആയെങ്കിൽ നാൻ പാവത്തവണ ഇത്തു പോയേ, നാ കടുപട വയ്ത്തു പോയേ, നിൻ്റെ കയ്യിൽ പൈസ ഇല്ല, നക്ക് സേവയാക്കണോണ്ടു ഈ ദേശത്തേക്ക് ഈ സമാജത്തേക്ക് വലിയ മട്ടത്തെ സേവയാക്കുന്നൊക്കെ ഇഷ്ടമുണ്ട്. ബട്ട് നാൻ എന്തിനാക്കട്ടെ ചെന്ത് ആ മഹാൻ ഒട്ടിക്ക് കയർത്തൂല. അപ്പം ആ മഹാൻ ചെന്തൂല, നീന് നല്ല സേവയാക്കണ്ട കണ്ടായെങ്കിൽ നീ അവൻ്റെ പോലെ വലിയൊരു ശ്രീമന്ത വ്യക്തി ആയിത്തിക്കുന്നുണ്ട് കൂടെ ഇല്ല. നിൻ്റെയിലുള്ളെങ്കിത്തോ ഒരു നല്ലൊരു മാനവീയ ഗുണ ഇന്നേമേ അവർ എന്നും വേണ്ട. നീ റോഡ് സൈഡിൽ പോകണ്ടെങ്കിത്ത് അവനു റോഡിട്ട, അവനു റോഡിട്ട. ബട്ട് നീ റോഡിലുള്ളെങ്കിത്തോ കാട്ടങ്ങ, റോഡിലെ നടുവിലുള്ളെങ്കിത്തോ കുറേ കല്ലുങ്ങ, അതിലെ എടുത്തിട്ട് നീ സൈഡിൽ പോയി അഥവാ അതിലെ ഒരു സേഫ്റ്റി ആയിട്ട് ബേറെ മുഖത്തിൽ എടുത്ത് പോയി അത് നീനാക്രിക്കത് ആ റോഡി ടൗണ്ക്ക് അതിലാണ്ടി അപ്പുറത്തെ വലിയൊരു സേവ ആയിട്ട് നീനാക്കുറ എന്നിട്ട് കണ്ടായെങ്കിൽ റോഡ് ഒരാൾക്ക് നല്ല രൂപത്തിൽ സഞ്ചാരമാക്കുക വ്യവസ്ഥ ആക്കി പോലമേ ആ റോഡിലുള്ളെങ്കിത്ത കല്ല് എന്തുണ്ട്. സോ അത് ആരമ ഒരു പ്രാണപായ സംഭവിച്ചേ സാധ്യത കൊടുക്കൂ, ആരായി അതിൽ സ്കിഡ്ഡെയ്ത്ത് പോലെ സാധ്യത കൊടുക്കൂ. അപ്പോൾ നീന ആ കല്ലരെടുത്ത് സൈഡ് വെച്ചിട്ട് കരട്ടെ, അതും കൂടെ നീനാക്കിയോണ്ടുള്ള വലിയൊരു സേവ. ഇതിക്ക് നീന് പൈസ ചിലവാക്കുന്നുണ്ടില്ല, ഇതിക്ക് നീന് വെല്ലുമട്ടത്ത് നീന് ദേഹദണ്ഡനാക്കുന്നുണ്ടില്ല, കാലി ഒരു ചെറിയൊരു സേവ ഇട്ടിക്കുക, അതിക്ക് വെല്ലുമട്ടത്തെ ഒരു സേവ ഇട്ടിക്കുക, അത് നീനാക്കിയോണ്ടുള്ളൂ. സോ അപ്പം ഞങ്ങൾ ഈ നടന്നുകൊണ്ട് പോകുമ്പോൾ വരുമ്പോൾ അനേക ഞങ്ങൾ നോക്കിക്കൊണ്ടേ ഇക്കുക, ചെറിയ ചെറിയ സേവയാക്കുന്നതിലും കൂടെ ഞങ്ങൾക്ക് ഒരു തൃപ്തി വേണം. അപ്പം മാത്രം ഞങ്ങൾക്കത് വെല്ലുമട്ടത്തിൽ ഞങ്ങളെ ഒരു ആത്മ എന്തുണ്ട്. സോ ഞങ്ങളുടെ ചെന്ന പോലെ അവർ നീനാക്കിയോണ്ടുള്ളത് നല്ല സേവ, നല്ല സേവയുണ്ട്. അപ്പം ഞങ്ങളെ മനസ്സും കൂടെ ഇനിയും കൂടെ ആക്കുന്നുണ്ട് ചിലരെങ്കിലത്തെ ഒരു മനസ്സ് കൂടെ ഹാത്തൊറിയര്. സോ ഇതേറ്റിക്ക് നേരായത് ഞങ്ങൾക്ക് ആക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൊരു, ഞങ്ങളൊരു ശിക്ഷയ്ക്ക് ഒരു പലക്ക ചെന്നോണ്ടിരുന്ന് എന്തിരി ചെന്നിട്ടായെങ്കിൽ നീന് ഒരു ബെത്തത്തെ പിരിച്ചിട്ട് നീന് കാത്തിൽ ആടുപാട്ടൊക്കെ മാത്രം എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ആയെങ്കിൽ ആ ബെത്ത ആ ദൊന്ന് അത് ഇന്നൊരാളുടെ മൂക്കുക തടിക ഓടായെങ്കിൽ താകിപ്പോയിട്ട് കണ്ടെ അവിടെ നിൻ്റെ സ്വാതന്ത്ര്യത്തെ മിത്തി നിൻ്റെത്ത് നീന് സ്വാതന്ത്ര്യത്തെ ഉല്ലംഘന ആക്കിയിട്ടുള്ളേ. സോ ഇതേറ്റിക്കറി ഇപ്പം നമുക്ക് കണ്ടോണ്ടുള്ളൂ എന്നുവെച്ചെങ്കിൽ സ്വാതന്ത്ര്യത്തെ ഉല്ലംഘന ഓടായിട്ടുണ്ട് ചെന്നിട്ട് കാനട്ട ഇതേ സ്വാതന്ത്ര്യത്തെ പേരിൽ അതിരെ ബഗ്ഗെ ദുരുപയോഗ ആയോണ്ടുള്ളത് ഏറ്റിക്കറണെങ്കിൽ ഇപ്പുറത്തേക്ക് നമുക്ക് നോക്കുക സാധ്യമായിട്ടുള്ളൂ. സോ സ്വാതന്ത്ര്യമായിട്ട് ചെന്നിട്ട് കാനട്ടായി എന്തിരി ചെന്നെങ്കിൽ നിക്ക് ഉള്ളെങ്കിത്തോ സ്വാതന്ത്ര്യം ഇന്നൊരാൾക്ക് തൊന്തരയാവാത്ത രൂപത്തിൽ നീന് കാപ്പാടരുത്, ഇന്നൊരാൾക്ക് ഉപദ്രവാത്ത രൂപത്തിലുള്ളെങ്കിത്തത് നീന് കാപ്പാടരുത്. അതായി തിക്കറ് നേരായ സ്വാതന്ത്ര്യം. സോ ഇത് നേരായ സ്വാതന്ത്ര്യം. അപ്പം മാത്രം ആ സ്വാതന്ത്ര്യത്തേക്ക് നേരായ അർത്ഥം വന്നിട്ടുള്ളൂ. ഉണ്ട് സ്വാതന്ത്ര്യം ചെന്നിട്ടുണ്ടെങ്കിൽ വേറെ വേറെ രൂപത്തിൽ പരികല്പന എതിരെ വ്യാഖ്യാനമേ വേറെ വേറെ രൂപത്തിലായിട്ട് പോയിരുന്നു. സോ

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിക്കുൽ കേണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിഖിൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.

0: Cholomino!
1: Cholomino!
0: Cholomino!
1: Yeah, yeah!
0: Cholomino!
1: Yeah, yeah, yeah!
0: You'll never take
1: ഞാനൊന്നും തൂത്ത് ചുത്തമിനോ
0: ഞാൻ ഇരുന്നനി ജനത്താ അപ്പകപ്പകാപരന്തു പോന്നു ഇപ്പിടുന്നു പെന്തിരുത്താ
1: ഒന്നാമ ഇതേ എങ്കിലും ഗുരുത്തല ജീവിതം അപ്പകപ്പകാപത്തിക്കുന്ന നീ
0: ദിയാനത്തി
1: അന്നമേ പോന്നോ നിന്ന പരിസ്ഥിതി താണ് ഇച്ചായനി
0: എന്ന അവസ്ഥ പണ്ടു നിമിഷം കജ്ജി ഇന്ന സുനൈത്തെ മാതായ്
1: వారి పుణ్యాల మేన
0: అక్క ఎంచిన పనుపుని
1: దూరం దిక్కుండా
0: నేత కథ అంటాను అంచార పొన్న రష్యన్ వస్తే అంగికుంటే చంది అది
1: ഓദ്യോ

ഞാന് ഹുസൈൻ കാട്ടിപ്പള്ള പാത്തിരുന്നില്ല കന്നഡ തുളു ബക്ക ബാരി ഭാഷയാണ് സാഹിത്യ കൃഷിമല്ദ തുളു ഭാഷദ മസ്ത് പദ്യളു സാരംഗ് റേഡിയോദ മൂലക കേന്ദു പോര് തുളു ഭാഷ എങ്കിളിന അപ്പെ ഭാഷ അതിനടുത്ത് അത്ര നിക്കളു മാത്ര തുളു ഭാഷദ കാര്യക്രമ നിരന്തര കേനന്ദുപ്ലേ സാരംഗ് റേഡിയോടു ഈ തുളു കാര്യക്രമ പ്രസാര വന്നുകൊണ്ടു അക്ലെഗ് നിക്കളിന പ്രോത്സാഹ കൊറലേ